0: മധ്യമരാത്രി ദോലഹായ്
1: ലൈവ് FM
2: ശ്രീലങ്കയിലെ റിദ്മയ വിശ്വസിസാര ലൈവ് FM.